0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഡോക്ടർ എസ് വിജയരാഘവന്റെ വീണ കച്ചേരി കേൾക്കാം. മൃദംഗം തുങ്കൂർ ബി രവിശങ്കർ, ഖടം എച്ച് എൽ ശിവശങ്കർ സ്വാമി, ഹംസധ്വനി രാഗത്തിൽ ഗജവദന എന്നാരംഭിക്കുന്നു. പുരന്ദരദാസർ ദേവർനാമ ആദിതാളം.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Veena recital by Dr. S. Vijayaraghavan. He is accompanied on the mridangam by Tunkur B. Ravishankar and on the ghatam by H.L. Shivashankar Swami. He begins his Veena recital with the Devarnama of Purandardasar, Gajavadana, in the ragam Hamsadhwani, set to Adithalam.

0: ധർമ്മവതി രാഗത്തിൽ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ രചിച്ച കീർത്തനം ചക്രരാജ എന്ന് തുടങ്ങുന്നു. രൂപകതാളം.
1: Continuing his Veena recital, he will now present a composition of Dr. L. Muthaiya Bhagwathar, Chakra Raja, Indiragam Dharmavadi, Setchu Rubakathalam.

0: രസാളി രാഗത്തിൽ അപരാധ എന്നാരംഭിക്കുന്ന ത്യാഗരാജസ്വാമികൾ കൃതി ആദ്യ താളം.
1: Now listen to the composition of Saint Thyagaraja, Abaradha, in the ragam Rasali, set to Adithalam.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ എസ് വിജയരാഘവന്റെ വീണക്കച്ചേരി. മൃദംഗം തുങ്കൂർ ബി രവിശങ്കർ, ഖടം എച്ച് എൽ ശിവശങ്കർ സ്വാമി. അടുത്തത് ത്യാഗരാജസ്വാമികൾ രചിച്ച ഒരു കീർത്തനമാണ്, രാഗം ശങ്കരാഭരണം, മിശ്രചാപ്പ് താളം.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ ഇൻ ദ രാഗം ശങ്കരാഭരണം സെറ്റ് ടു മിശ്രചാപ്പ്.

0: അവസാനമായി മഹാരാജ സ്വാതി തിരുനാൾ സിന്ധുഭൈരവി രാഗത്തിൽ രചിച്ച ഒരു ഭജനാണ് രൂപകതാളം.
1: Dr. S. Vijayaraghavan concludes his Veena recital with a composition of Maharaja Swadhi Thirunal Vishweshwar, Endaragam Sindhu Bhairavi, set to Rubagathalam.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ എസ് വിജയരാഘവന്റെ വീണക്കച്ചേരി, മൃദംഗം തുങ്കൂർ ബി രവിശങ്കർ, ഖടം എച്ച് എൽ ശിവശങ്കർ സ്വാമി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH.
1: ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
2: യു ആർ ലിസണിംഗ് ടു വിനർ റെസൈറ്റൽ ബൈ ഡോക്ടർ എസ് വിജയരാഘവൻ. Accompanying artists were Tunkur B. Ravi Shankar on the mridangam and H.L. Shiva Shankar Swami on the ghatam. This program is brought to you by Akashwani Tiruvananthapuram for Agam 24/7 DTH. Anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഡോക്ടർ എം ബാലമുരളി കൃഷ്ണ അവതരിപ്പിക്കുന്ന വിയോള കച്ചേരി കേൾക്കാം. മൃദംഗം തിരുവനന്തപുരം എച്ച് ശിവൻ, ത്യാഗരാജസ്വാമികൾ കൃതികൾ കേൾക്കാം. ആദ്യം ശോഭില്ലു സപ്തസ്വര എന്ന കീർത്തനം കേൾക്കാം. രാഗം ജഗൻമോഹിനി, രൂപക താളം.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to viola recital by Dr. M. Balamurli Krishna. He is accompanied on the mridangam by Trivandrum H. Shivan. Listen to the compositions of Saint Thyagaraja. He begins his viola recital with Shobillu Saptaswara. In the rag, Jagan Mohini, set to Rupakathal.

0: ജഗൻമോഹിനി രാഗത്തിൽ ശോഭിന്യു സപ്തസ്വര എന്ന കീർത്തനമാണ് കേട്ടത്. രൂപക താളം.
1: യു വിൽ ലിസണിംഗ് ടു ശോഭിന്യു സപ്തസ്വര ഇൻ ദ രാഗ് ജഗൻമോഹിനി സെറ്റ് ടു രൂപക താൾ.
0: ഇനി ബിലഹരി രാഗത്തിൽ കനുകൊണ്ടിനി എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം.
1: കണ്ടിന്യൂയിങ് ഹിസ് വയോല റെസൈറ്റൽ ഹി വിൽ നൗ പ്രസന്റ് കനുകൊണ്ടിനി ഇൻ ദ രാഗ് ബിലഹരി സെറ്റ് ടു ആദിതാൾ.

0: ബിലഹരി രാഗത്തിൽ കനുകൊണ്ടിനി എന്ന കീർത്തനമാണ് കേട്ടത് ആദ്യ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു കനുകൊണ്ടിനി ഇൻ ദ രാഗ് ബിലഹരി സെറ്റ് ടു ആദിതാൾ.
0: രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. മൃദംഗം തിരുവനന്തപുരം എച്ച് ശിവൻ. അവസാനമായി വിനതാസുധ എന്ന കീർത്തനം കേൾക്കാം. രാഗം ജയന്തസേന, ആദിതാളം.
1: ദിസ് ഇസ് രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു വയലിൻ റെസൈറ്റൽ ബൈ ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ. ഹിസ് അക്കംപനീഡ് ഓൺ ദ മൃദംഗം ബൈ ട്രിവാൻഡ്രം എച്ച് ശിവൻ. ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ കൺക്ലൂഡ്സ് ഹിസ് വയലിൻ റെസൈറ്റൽ വിത്ത് വിനതാസുധം ഇൻ ദ രാഗ് ജയന്തസേന സെറ്റ് ടു ആദിതാൾ.

0: ജയന്ത സേനാരാഗത്തിൽ വിനതാ സുധവ എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു വിനതാ സുധവ ഇൻ ദ രാഗ് ജയന്ത സേന സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ എം ബാലമുരളികൃഷ്ണ അവതരിപ്പിച്ച വിയോള കച്ചേരി. മൃദംഗം തിരുവനന്തപുരം എച്ച് ശിവൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു വയലിൻ റെസൈറ്റൽ ബൈ ഡോക്ടർ എം ബാലമുരളികൃഷ്ണ. അക്കംപനിങ് ആർട്ടിസ്റ്റ് വാസ് ട്രിവാൻഡ്രം എച്ച് ശിവൻ ഓൺ ദ മൃദംഗം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ All India Radio Thiruvananthapuram. For Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ഡോക്ടർ ഇ എസ് മൈഥിലിയുടെ സംഗീത കച്ചേരി കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. Now we bring you a vocal recital by Dr. E. S. Maithili. She is accompanied by C. S. Anurup on violin and K. Jayakrishnan on mridangam. Adim, Maya Malava Gaula Ragathil Thyagarajakriti, Tulasi Dala Enarambikkunnu, Rupakathalam. First item of this concert is in Raga Maya Malava Gaula, set to Rupakathala, composed by Thyagaraja. Item starts with Tulasi Dala.

നീമതിശ്ചല്ലകാ ആനന്ദ ഭൈരവിരാഗം ആദിതാളം മാതൃഭൂതയകൃതി. നീമതിശ്ചല്ലക ഇൻ രാഗ ആനന്ദ ഭൈരവി സെറ്റു ആദിതാള കമ്പോസ്ഡ് ബൈ മാതൃഭൂതയ്യ.

ഡോക്ടർ ഇ എസ് മൈഥിലി പാടുന്നതാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ഡോക്ടർ ഇ എസ് മൈഥിലി. ഷീസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം. നിധിചാല സുഖമ കല്യാണിരാഗം, മിശ്ര ചാപ്പത്താളം, ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഐറ്റം ഇസ് നിധിചാല സുഖമ ഇൻ രാഗ കല്യാണി, സെറ്റു മിശ്ര ചാപ്പത്താള, composed by Thyagaraja.

ഡോക്ടർ ഇ എസ് മൈഥിലിയുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ഡോക്ടർ ഇ എസ് മൈഥിലി. ഷീസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം. സുധാമയും അമൃതവർഷിണി രാഗം, രൂപകതാളം ഹരികേശനല്ലൂർ മുത്തയ്യ ഭഗവതർ കൃതി. നെക്സ്റ്റ് ഇസ് സുധാമയും എൻ രാഗ അമൃതവർഷിണി, സെറ്റ് രൂപകതാള, കമ്പോസ്ഡ് ബൈ ഹരികേശനല്ലൂർ മുത്തയ്യ ഭാഗവതർ.

ധ്യാനമേ ധന്യാസി രാഗം ആദ്യ താളം ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഐറ്റം ഈസ് ധ്യാനമേ ഇൻ ധന്യാസി രാഗ സെറ്റ് ടു ആദിതാള കമ്പോസ്ഡ് ബൈ ത്യാഗരാജ.

നന്ദനന്ദന രാഗമാലിക ആദിതാളം നാരായണ തീർത്ഥർ കൃതി. നെക്സ്റ്റ് ഇസ് എ കമ്പോസിഷൻ ബൈ നാരായണ തീർത്ഥർ. നന്ദനന്ദന ഇൻ രാഗമാലിക സെറ്റു ആദിതാളം.

വരിവായി ബിഹാഗിരാഗം ആദിതാളം അംബുജം കൃഷ്ണ കൃതി. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് വരുവായി ഇൻ രാഗ ബിഹാഗ് സെറ്റ് ടു ആദിതാള കമ്പോസ്ഡ് ബൈ അംബുജം കൃഷ്ണ.

ഇതുവരെ നിങ്ങൾ കേട്ടത് ഡോക്ടർ ഇ എസ് മൈഥിലി പാടിയ കൃതികൾ. സി എസ് അനിരു വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ഡോക്ടർ ഇ എസ് മൈഥിലി. ഷീ വാസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം. രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24x7 DTH ചാനൽ. എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.